ഇടത്ത് നേരെ എടുത്തിരുത്തി സൂചിക്കിരുത്തി ഇടത്ത് നേരെ എടുത്ത് സൂചിക്കിരുത്തി വലത്ത് നേരെ തിരിഞ്ഞതിയാടി സൂചിക്കിരുത്തി